0: You are listening to Madhura Geetam, the Sunday Club on 101.3 FM.
1: ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ്. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഞാൻ തുടങ്ങുകയാണ് ഇന്ന് ഈ ചിൽ നൈറ്റിൽ. അല്ലേ, അങ്ങനെ തന്നെ പറയണം, കാരണം തണുപ്പായി വരുന്നുണ്ട്. വിന്റർ ദേ വാതിലിൻ്റെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യാണ്. ഫോൾ പയ്യെ പടിയിറങ്ങുകയാണെങ്കിൽ വിന്ററിന് ഗൃഹപ്രവേശം നടത്താം അല്ലേ. അപ്പോൾ ഇന്ന് ഈ ചിൽ നൈറ്റ് കുറച്ചുകൂടി ചില്ലാക്കാൻ എൻ്റെ കയ്യിൽ ഒരുപിടി എനർജറ്റിക് പാട്ടുകളും കുറച്ച് ഇൻട്രസ്റ്റിംഗ് കോണ്ടൻസും പിന്നെ കുറച്ച് സിനിമാ വിശേഷങ്ങളും ആൻഡ് ഓൾസോ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വെരി സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ തുടങ്ങാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ അശ്വനാണ്. ലെറ്റ്സ് ഹിയർ ദ ഫേസ്റ്റ് സോങ് ഓഫ് ദി ഈവനിങ്. ഈ പാട്ടിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒ ടി ടി റിലീസായതിനു ശേഷം വേൾഡ് വൈഡ് ട്രെൻഡ് സെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയും ഇതിലെ പാട്ടുകളും ക്യാരക്ടേഴ്സും.

0: Madhuri Geetam, The Sunday Club, all the hits, all the feels, keeping it fresh.
1: അയ്യോ, എന്തൊരു വേദനയാ! സെൻസിറ്റീവ് ആയതുകൊണ്ട് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല.
2: എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്നത്? ഒരു പ്രോപ്പർ ഡെന്റൽ ചെക്കപ്പ് എടുത്തൂടെ?
1: ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ വിശ്വസിച്ചു പോകാൻ ഒരു നല്ല ഡെന്റിസ്റ്റിനെയും എനിക്ക് ഇവിടെ അറിയില്ല.
2: അതിനല്ലേ ഡോക്ടർ ബോബി ചാണ്ടി. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവിടെയാ പോകുന്നത്. ഡോക്ടർ ബോബി ചാണ്ടി സ്കാൻ സ്മൈൽ ഡെന്റലിൽ റുട്ടീൻ ചെക്കപ്പ് മുതൽ ഓർത്തോഡോണ്ടിക്സ് ഫില്ലിംഗ്സ് ഇംപ്ലാന്റ്സ് വിസ്ഡം ടീത്ത് റിമൂവൽ അങ്ങനെ എല്ലാം ചെയ്യാം.
1: ആഹാ, എമർജൻസി ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടും.
2: പിന്നല്ലാതെ ഡെന്റൽ എമർജൻസി ആണെങ്കിലും റെഗുലർ ചെക്കപ്പ് ആണെങ്കിലും എല്ലാം ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ചെയ്യാം. കൂടാതെ ഇൻവിസലൈൻ പോലുള്ള ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്സും അവിടെ അവൈലബിൾ ആണ്. നിന്റെ ഇൻഷുറൻസിൽ ഡെന്റൽ കവറേജ് ഉണ്ടല്ലോ.
1: എന്നാൽ ഞാൻ ഇന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാം.
2: ഡോക്ടർ ബോബി ചാണ്ടി, സ്കാൻ സ്മൈൽ ഡെന്റൽ, യൂണിറ്റ് 206-303-3 പാൽസ്റ്റൺ റോഡ്, മിസിസാഗ. കോൾ 905-949-5656. ആത്മവിശ്വാസത്തോടെ ആകട്ടെ ഓരോ പുഞ്ചിരിയും.
3: അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് കഠിനമായി തോന്നാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നയഗ്ര ഹെൽത്ത് ആൻഡ് വെൽനസ്, മിഡ്ലിൻ വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ ഇസ് ദേർ വിത്ത് യു. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ്. വർക്ക് പ്ലേസ് ഇഞ്ചുറി, സ്ലിപ്പ് ആൻഡ് ഫോൾ, വാഹനാപകടം, സാഹചര്യം ഏതായാലും വി ആർ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനും അർഹമായ നഷ്ടപരിഹാരം നേടാനും ഞങ്ങളുടെ ലോയേഴ്സ് നിങ്ങളെ സഹായിക്കും. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് യുവർ ഇഞ്ചുറി, വി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ റിക്കവറി പ്രോസസ്. കോൾ 437-979-0213. Niagara Health and Wellness, Midland Wellness Center, and Whitby Wellness Center.
4: Men and Law Professional Corporation.
5: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
4: ബാരിസ്റ്റർ, സോളിസിറ്റർ, നോട്ടറി പബ്ലിക്, ലത മെനൻ, റിയൽ എസ്റ്റേറ്റ്,
5: ഫാമിലി ലോ,
4: വിൽസൺ എസ്റ്റേറ്റ്സ്,
5: സിവിൽ ലിറ്റിഗേഷൻ,
4: ഇമിഗ്രേഷൻ ലോ,
5: ബൈലോ മാറ്റേഴ്സ്,
4: ക്രിമിനൽ മാറ്റർ
5: ആൻഡ് പേഴ്സണൽ ഇഞ്ചുറി.
4: കോൾ 905-956-0747. Men and Law Professional Corporation.
6: നിങ്ങളുടെ വീടിന്റെ ചൂട് ആറ്റിക്കിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ? അതുകൊണ്ട് എനർജി ബിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഇത് തന്നെയാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല സമയം. ഒണ്ടാരിയോ ഹോം റിനോവേഷൻ സേവിംഗ്സ് പ്രോഗ്രാം വഴി ഒണ്ടാരിയോ ഹോം ഓണേഴ്സിന് ആറ്റിക് ഇൻസുലേഷൻ ചെയ്യാൻ അപ് ടു $1,500 വരെ ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കാം. അറ്റാച്ച് ഗരാജ് ഉള്ള പ്രൈമറി റെസിഡൻസ് ആണ് നിങ്ങൾക്കെങ്കിൽ തികച്ചും ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. 1989 മുതൽ ഒണ്ടാരിയോയിലെ നിരവധി കുടുംബങ്ങൾക്ക് കൂടുതൽ കംഫർട്ട്, കൂടുതൽ എനർജി സേവിംഗ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന വിശ്വസനീയമായ പേരാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ. ലിമിറ്റഡ് ടൈം റിബേറ്റ്, നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ വിളിക്കൂ 416-617-5597. മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ, നിങ്ങളുടെ വീടിന് കൂടുതൽ ചൂടും നിങ്ങളുടെ പോക്കറ്റിന് കൂടുതൽ ലാഭവും.
7: നമ്മുടെ ക്ലൈമറ്റ് എന്താ അൺപ്രഡിക്റ്റബിൾ ആണല്ലേ. ഞാനിപ്പോൾ ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് വണ്ടി ഓടിച്ച് വന്നപ്പോൾ മഴ കാരണം എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പോയിട്ട് ഒന്നുമില്ല. സോ നമ്മുടെ ഈ നേച്ചർ ആക്ച്വലി വാക്കുകൾക്ക് അതീതമാണല്ലേ. കാരണം സമ്മറിന് ഹോൾ ഗ്രീനായി ഇരിക്കുന്ന മരങ്ങളൊക്കെ വിൻ്ററിനോടനുബന്ധിച്ച് ഒരു സർവൈവിംഗ് മെക്കാനിസം എന്ന പോലെ അതിൻ്റെ ഇലകളൊക്കെ നിറം മാറുന്നു. ആൻഡ് ഫോളിൻ്റെ അവസാനം അത് പൊലിഞ്ഞു പോകുന്നു. ആരോ ഈ പ്രീ പ്രോഗ്രാമൊക്കെ ചെയ്തു വെച്ച പോലെ എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഞാനിത് പറയാൻ കാരണം, വിൻ്റർ ആയിക്കഴിഞ്ഞാൽ അധികം ട്രാവലും ചെയ്യാൻ നടക്കുന്ന കാര്യമല്ലല്ലോ. കാരണം റോഡിൽ മൊത്തം മഞ്ഞാണ്, റോഡിൽ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്, സേഫ് അല്ല ഒട്ടും അല്ലേ. അപ്പോൾ ഈ ഫോളിന് പോകാൻ പറ്റിയ കുറച്ച് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആണ് ആൽഗക്കിന്ന് തന്നെയാണ്. അപ്പോൾ പോയവർക്ക് അറിയാം, സച്ച് എ വൈബ് അല്ലേ. ക്യാമ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും, അല്ലെങ്കിൽ ഒരു ഡ്രൈവ് മാത്രമായിട്ട് പോകാനാണെങ്കിൽ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊരു ഒരു റോഡൊക്കെയാണ് അത് തരുന്നത്. ഫോൾ കളേഴ്സ് അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയവും കൂടിയാണിപ്പം. അപ്പം അത് തരുന്ന ഒരു അനുഭവം വേറെ തന്നെയായിരിക്കും. അപ്പോൾ പോകാത്തവർ ഡെഫിനറ്റ്ലി പോവുക. അതുപോലെ ഡണ്ടസ് പീക്ക്, അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ട്രെയിൽസ് ഇല്ലെങ്കിലും ബട്ട് എന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രെയിൽസ് ഉണ്ട് കേട്ടോ. അതായത് ഒരു ചെറിയ വാട്ടർഫോൾസും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഫോൾസിൻ്റെ കളർ അത്രയും നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടി തന്നെയാണ്. അപ്പോൾ പോവാത്തവർ തീർച്ചയായിട്ടും അവിടെ പോവുക. ആൻഡ് ദർ ഇസ് അനദർ പ്ലേസ് കോൾഡ് ഡോർസെറ്റ് ലുക്ക് ഔട്ട് ടവർ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മീറ്റർ ഉള്ള ഒരു ഹിസ്റ്റോറിക് ഫയർ ടവർ ഉണ്ട് ഇവിടെ. അതാണ് ഈ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി. ആൻഡ് ഈ സ്ഥലം ലേക്ക് ഓഫ് ബേസ് ആയിട്ട് സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ടവറിൽ നിന്ന് ഒരു 360 ഓസമായിട്ടൊരു വ്യൂവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണാത്തവർ ഡു ഗോ വിസിറ്റ്. ആൻഡ് ദർ ആർ ഫ്യൂ പ്ലേസസ് എൽസ്, ലൈക്ക് ഇപ്പം ലയൺസ് ഗേറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളും ലയൺസ് ഹെഡ് എന്നൊക്കെ പറയുന്ന പാർക്കുകളൊക്കെ ഉണ്ട്. വളരെ ഭംഗിയുള്ള പാർക്കുകളാണ്. അപ്പോൾ കാണാത്തവർ ഡെഫിനറ്റ്ലി കാണുക. അപ്പം ഇനി ഒരു പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പം ഇപ്പം നമുക്ക് ഓടിപ്പോയിട്ടൊരു പാട്ട് കേട്ടിട്ട് വരാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം FM, കേൾക്കുന്തോറും കൂടുതൽ മധുരം.

0: അപ്പം വെൽക്കം ബാക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കാൻ സമയമായിരിക്കുന്നു. ഇദ്ദേഹം ഒരു സാധാരണ ഗസ്റ്റ് അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മായാജാലം തീർക്കാനും മാനസിക വിസ്മയങ്ങൾ തീർക്കാനും ഒക്കെ കഴിവുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും വരെ പേര് ചേർക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം സൺഡേ ക്ലബിലുള്ളത്. ലെറ്റ്സ് വെൽക്കം മാസ്റ്റർ മെന്റലിസ്റ്റ് നിവിൻ പാക്സ് ടു മധുരഗീതം.
1: നമസ്കാരം മധുരഗീതം. ഹൈ, ഞാൻ മെന്റലിസ്റ്റ് നിവിൻ പാക്സ്. ഞാൻ യു എസിലാണ് ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഞാൻ കനേഡിയൻ ആണ്. വേൾഡ് വൈഡ് ഞാൻ ഇങ്ങനെ മെന്റലിസം ഷോ, അതും ഇപ്പോഴാണ് മുഴുവൻ ഫുൾ ഷോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് റീസെൻ്റ്ലി. ഇപ്പോൾ ടെക്സാസിൽ രണ്ട് ഷോ കഴിഞ്ഞു. ഇപ്പം നവംബർ 28 ബ്രാംപ്ടൺ മാരിയറ്റിൽ വെച്ചിട്ട് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ചർച്ചുകാരുടെ കോൺഫറൻസ് ഉണ്ട്, ആനുവൽ കോൺഫറൻസ്. അതിൽ എൻ്റെ ഷോ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നവംബർ 28 എൻ്റെ ഷോ വൈകുന്നേരം. അത് മുതൽ കാനഡ ടൂർ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് ഇപ്പോഴുള്ള പുതിയ
0: അപ്ഡേറ്റ്. ഇത് ആദ്യമായിട്ടല്ല, മൂന്നാമത്തെ പ്രാവശ്യമാണ് നിവിൻ ചേട്ടൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഇന്റർവ്യൂ വിഷ്വലി കാണാൻ ആഗ്രഹമുള്ള എല്ലാവരും വേഗം ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയിക്കോളൂ, ബിക്കോസ് വി ആർ ഗോയിങ് ലൈവ് ഫ്രം ദ സ്റ്റുഡിയോ നൗ. നിവിൻ ചേട്ടാ, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിട്ട് ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റ് എന്ന നിലയിൽ വളർന്നു വന്ന ഈ യാത്രയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് തിരിയാൻ കാരണം?
1: നിങ്ങളെപ്പോലെ തന്നെ ഈ റീൽസ് കണ്ട് അതിലായിട്ട് അട്രാക്റ്റ് ആയിട്ട് ഞാൻ മാജിക് കുട്ടിക്കാലത്തിൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ മെന്റലിസത്തിൻ്റെ റീൽസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ അത് കാണുമ്പോൾ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ആൾക്കാരുടെ മനസ്സ് വെച്ചിട്ട് എങ്ങനെ ഈ അമ്മാനം ആടുന്നതെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അത് പ്രൊഫഷണലായിട്ട് പഠിക്കാമെന്ന്. അങ്ങനെ ഞാൻ നാട്ടിൽ ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റിനെ അപ്രോച്ച് ചെയ്തു, അങ്ങനെ ക്ലാസ് എടുത്തു. ഓൺലൈൻ ആയിരുന്നു ക്ലാസ്, വീഡിയോ കോളിൽ പഠിപ്പിച്ചു തന്നു. അതിനുശേഷം ഞാൻ ചെറിയ ചെറിയ ഷോസ് കാനഡ, ലാസ്റ്റ് ഇയർ ഞാൻ കാനഡയിൽ കുറേ ചെയ്തായിരുന്നു. പക്ഷേ ഫുൾ ഷോ, അതായത് സ്റ്റേജ് ഷോ അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഫുൾ ഷോ ആയിട്ട് തുടങ്ങിയിരിക്കുന്നത്.
0: അങ്ങനെ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു അല്ലേ. അപ്പം ഓവർ ദ ഇൻവിസിബിൾ ത്രെഡ് എന്ന നിങ്ങളുടെ പുതിയ ഷോയിൻ്റെ പേര് ഭയങ്കര കൗതുകം ഉണർത്തുന്നതാണ്. എന്താണ് ഈ ഷോയുടെ പ്രധാന സവിശേഷത, അല്ലെങ്കിൽ മീ ആസ് എൻ ഓഡിയൻസ് ഇതിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? എനിക്ക്
1: ഇതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, അതായത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരു 5 മിനിറ്റ് പ്രോഗ്രാം തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞാൽ ആരും പുറത്തു പോയില്ല. കാരണം പലരും എൻ്റെ അടുത്ത് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, നിവിൻ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞങ്ങളെ പിടിച്ചിരുത്തി കളഞ്ഞു. കാരണം അത്രയ്ക്കും എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് അടുത്ത് എന്താ, ഇതെങ്ങനെ ഈ മനസ്സുകൊണ്ട് അമ്മാനം ആടുന്ന അങ്ങനത്തെ ആ ഒരു മനസ്സ് നോക്കി വരും. നമുക്ക് മെയിൻ സ്ട്രഗിള് വരുന്നത് ആൾക്കാർ സഹകരിക്കാതെ വരുമ്പോഴാണ്. ആ ഒരു പ്രശ്നം മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ബാക്കി സഹകരിക്കുന്ന ഒരു ഓഡിയൻസ് ആണെങ്കിൽ ഭയങ്കര സൂപ്പറാണ്. ഈ വരുന്നവർക്കൊക്കെ ഭയങ്കര
0: സന്തോഷമായിരിക്കും. സോ കാലിക്കറ്റിൽ വെച്ച് നടന്ന വേൾഡ് റെക്കോർഡ് നേട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ആ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡ് ലഭിച്ച ആ സമയം, ആ നിമിഷം എത്രത്തോളം വലുതായിരുന്നു?
1: ഭയങ്കര അഭിമാനമായിരുന്നു ആ നിമിഷം. കാരണം വെച്ചാൽ ഒരു അവാർഡ് എനിക്ക് മെന്റലിസത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇനിയും ഒന്നും കൂടി വരാനുണ്ട്, അത് ഓൺ ദ വേ ആണ്. ഇതിപ്പം സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം അത് ഒരു അവാർഡാണല്ലോ.
0: റൈറ്റ്. വളരെ രസകരമായ വിശേഷങ്ങളും വിസ്മയകരമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പങ്കുവച്ച മെന്റലിസ്റ്റ് നിവിൻ പാക്സിന് നന്ദി. ഈ വരുന്ന നവംബർ 28 ബ്രാംപ്ടണിൽ നടക്കുന്ന ഓറ മെഗാ ഇവന്റിനും അദ്ദേഹത്തിന് വരുംകാല ഷോയ്ക്കും എല്ലാം വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിവിൻ ചേട്ടൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിനകത്തേക്ക്?
1: ഉണ്ട്, ഞാൻ വേൾഡ് വൈഡ് ഷോ ആയിട്ട് വരുന്നുണ്ട്. നാട്ടിലുണ്ട്, ബാംഗ്ലൂര്, ട്രിവാൻഡ്രം എല്ലാം ഷോ വരുന്നുണ്ട്. പിന്നെ ജപ്പാൻ, അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നും എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡീലിംഗ് നടന്നോണ്ടിരിക്കുകയാണ്. കാണാം, എല്ലാ സ്ഥലങ്ങളിലും വരുന്നതായിരിക്കും.
0: ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ കണ്ടതിൽ സന്തോഷം. ഇനി വലിയ വലിയ വിജയങ്ങളിലേക്ക് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.
1: താങ്ക് യു സോ മച്ച് മധുരഗീതം, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമുക്ക് ഇനിയും കാണാം പുതിയ പുതിയ പ്രോഗ്രാംസിലൂടെ. അടുത്ത പ്രോഗ്രാംസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേജിൽ നിങ്ങൾക്ക് കാണാം, മെന്റലിസ്റ്റ് നിവിൻ പാക്സ് ഒഫീഷ്യൽ, അതാണ് എൻ്റെ പേജ്. അതിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാംസിൻ്റെ അപ്ഡേറ്റ്സും എൻ്റെ പ്രോഗ്രാംസും എല്ലാം കാണാൻ പറ്റുന്നു. താങ്ക് യു
0: ചേട്ടാ. താങ്ക് യു സോ മച്ച്.

0: നല്ല ഒതന്റിക് രുചിയിലുള്ള ഫുഡ് കഴിക്കാനിടയ്ക്ക് ക്രേവിംഗ് തോന്നാറില്ലേ? അപ്പൊ തന്നെ ഓഷവേലെ പക ലോക്കൽ കിച്ചൺ ആൻഡ് ബാറിലേക്ക് പോന്നോളൂ. നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കുസിൻസ്, തന്തൂരി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയും പുലാവും, പിന്നെ ദോശ, ചാട്ട്, അങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. വീക്കെൻഡിൽ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ഫ്രീ ചായ ഉണ്ട് കേട്ടോ. ഇനി 35 ആൾക്ക് വരെ ഒരു പാർട്ടി വേണേൽ അതിന് പറ്റിയ പ്രൈവറ്റ് പാർട്ടി സ്പേസും ഉണ്ട് വിത്ത് കാറ്ററിംഗ് സർവീസ്.
1: ഫൈൻഡ് ദം അറ്റ് 1050 സിംകോ സ്ട്രീറ്റ് നോർത്ത് ഓഷവ. കോൾ 905-240-7796 or visit pakkalocal.ca. Pakka Local, truly local, truly delicious.
2: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
3: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസ് സാഗർ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ.com.
2: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
4: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
5: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആങ്കിൾ ബ്രേസിംഗ് ആൻഡ് കോംപ്രഷൻ സോക്സ്.
4: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or www.rightgate.com.
5: Right Gate Orthotics, RITEGAIT. Every step with comfort.
6: Feel the weekend vibes. Madhura Geetham, the Sunday Club.
7: ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആക്ച്വലി ഇന്നല്ല, ഇന്നലത്തെ ദിവസം തന്നെയായിരുന്നു പ്രത്യേകത. ഇന്നലെ ഒക്ടോബർ 10 വേൾഡ്സ് മെന്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു. അതെ, മാനസിക ആരോഗ്യ ദിനം. ഇതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞത് വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നാൽ വരുന്ന ഒരു സംഗതിയാണ് ഈ ഡിപ്രഷൻ എന്നാണ്. എപ്പോഴും ആക്റ്റീവായി വർക്ക് ചെയ്യുന്നവർക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആക്ച്വലി ഇത് ഫാക്ച്വൽ ആണോ? നെവർ. ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക, എല്ലാത്തിനോടുമുള്ള വിരക്തി, ബേസിക്കായ ക്ലീനിങ്, ടേക്കിംഗ് കെയർ ഓഫ് അവർ സെൽവ്സ് പോലും ചെയ്യാൻ തോന്നാതിരിക്കുക, ഇതൊക്കെയാണ് ഡിപ്രഷൻ്റെ കുറച്ച് ബേസിക് ലക്ഷണങ്ങൾ. സ്ഥിരമായ ജോലിക്ക് പോകുമ്പോഴും ഒക്യുപ്പൈഡായിട്ട് ഇരിക്കുമ്പോഴും ഈ പറയുന്ന ഡിപ്രഷനൊന്നും ഇല്ലാതാകുന്നില്ല, അതൊക്കെ സപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളൂ. അതിന് നോൺ ജഡ്ജ്മെൻ്റലായി തുറന്ന് സംസാരിക്കാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക മാത്രമാണ് ഓപ്ഷൻ. ഓൾസോ നമ്മുടെ നാട്ടുകാർക്ക് എസ്പെഷ്യലി മലയാളികൾക്കുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്, ആരെങ്കിലും സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പറയും ആ പയ്യന് പ്രാന്തായിട്ടുണ്ട്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ആക്ച്വലി മാറണം അല്ലേ? ഫിസിക്കൽ ഇൽനെസ് പോലെ തന്നെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് മെൻറ്റൽ ഇൽനെസ്സും. അതിന് ആളുകളുടെ മനോഭാവം മാറണം. മാറി വരുന്നുണ്ട്, ഇനിയും മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഞാൻ. അപ്പം ഒരു പാട്ട് കേൾക്കാനുള്ള സമയം ഇപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു. നമ്മളൊരു പാട്ട് കേട്ടിട്ട് ഓടി വരാം.

0: യെസ്, വെൽക്കം ബാക്ക് ടു മധുരഗീതം 101.3 FM. കൂടെയുള്ളത് ആർജി അശ്വനാണ്. അപ്പം നമ്മളിപ്പോൾ കേട്ട ട്രാക്ക് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ടാണ്. ഈ പടം കാണുമ്പം നിവിൻ മമിത ലവ് സ്റ്റോറിയേക്കാളും എന്നെ കുറച്ചും കൂടി മോഹിപ്പിച്ചത് ജസ്റ്റിൻ ചേട്ടൻ്റെ ലൈഫ് സ്റ്റൈലാണ്. എനിക്ക് മാത്രമല്ല, വിദേശത്ത് നിൽക്കുന്ന പല ആൾക്കാർക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാർക്കും പല മലയാളികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ, അല്ലേ? 9 to 5 ജോലിയില്ല, എന്നാൽ അത്യാവശ്യം ഓടിക്കാനുള്ള പൈസയൊക്കെ കാറ്ററിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നാട്ടുകാരുടെ സഹായി, കുട്ടികൾക്കെല്ലാം അല്ലെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടവനാണ്. പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഐഡിയൽ സ്ട്രെസ് ഫ്രീ ലൈഫ്, അല്ലേ? ആരും ആഗ്രഹിച്ചു പോകും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയി ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലാണോ അതോ കാനഡയിലാണോ? ഒരു ഒരു ഹോട്ട് ടോപ്പിക്കിനുള്ള ഒരു ഇതുണ്ട് അല്ലേ. സോ ലെറ്റ്സ് ഡിസ്കസ്. നാട്ടിൽ നമ്മൾ ഏറ്റവും കംപ്ലയിൻ ചെയ്ത് എന്താണ്? ചിലവ് കൂടുന്നതും വരവ് കുറയുന്നതും, പിന്നെ ട്രാഫിക്, പിന്നെന്താ ലാക്ക് ഓഫ് സിവിക് സെൻസ്, പൊല്യൂഷൻ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ അല്ലേ. ഇനി കാനഡയിലേക്ക് വരുമ്പോൾ അതെന്തായിരിക്കും? വെതർ, ഹൗസിംഗ് കോസ്റ്റ്, പിന്നെ വലിയ വലിയ കമ്മ്യൂട്ട്സ്, വർക്ക് പ്രഷർ, ഇങ്ങനെയൊക്കെ അല്ലേ. ഇനി വൺ തിങ് വിച്ച് കേരള ഹാവ് ആൻഡ് കാനഡ ലാക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുകയാണെങ്കിൽ നമുക്കധികം പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. നാട്ടിലാണെങ്കിൽ ജസ്റ്റ് വണ്ടി എടുത്ത് ഇറങ്ങി ട്രിബിൾസ് ഒക്കെ അടിച്ചങ്ങ് പോവാം. പക്ഷേ ഇവിടെ കാനഡയിൽ ഒരു ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടു ചെക്ക് അറ്റ്ലീസ്റ്റ് 3 calendar dates അല്ലേ. അപ്പം ഇത്രയൊക്കെ മനസ്സിൽ വച്ചിട്ട് ഇനിയും എനിക്കിതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. പക്ഷേ അതിനു മുന്നേ നമുക്ക് ഒരു പാട്ട് കൊണ്ട് കേട്ടിട്ട് ഓടി വരാം. എന്തായാലും ലെറ്റ്സ് ഡിസ്കസ് ആഫ്റ്റർ യുനോ ഈ പാട്ടിന് ശേഷം നമുക്ക് കുറേ ഇതിനെപ്പറ്റി ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം, കേൾക്കും തോറും കൂടുതൽ മധുരം.
1: മുട്ടും മോഹം, മുട്ടും തട്ടും ദാഹം, നോക്കി നിന്ന കണ്ണും കണ്ണും പിടിവ്.

അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് പുതിയമുഖം എന്ന മൂവിയിലെ ഒരു നല്ലൊരു ട്രാക്കാണല്ലേ. ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ബാലയാണ് ഈ പാട്ടിൽ അഴിഞ്ഞാടിയത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതിനകത്ത് നായകനെ വരെ സൈഡാക്കിയ പെർഫോമൻസ് ആയിരുന്നു ഈ പാട്ടിൽ ബാല കാഴ്ചവെച്ചത്. ഞാൻ ഒരു തമാശ പോലെ പറയുകയാണെങ്കിൽ, നാട്ടിൽ മഴ പെയ്താൽ നമ്മൾ പറയും ഇതിനൊരു അവസാനമില്ല, ഇത് എന്തൊരു മഴയാണ്. കാനഡയിൽ മഞ്ഞ് പെയ്താലും നമ്മൾ ഇതേ വാചകങ്ങൾ പറയും. കേരളത്തിൽ ചൂട് പ്രശ്നം, കാനഡയിൽ തണുപ്പ് പ്രശ്നം. അപ്പോൾ ശരിക്കും സന്തോഷം കിട്ടാൻ നമ്മൾ എവിടെ പോകണം? ഇനി ഇത് സ്ഥലങ്ങളുടെ പ്രശ്നമാണോ അതോ നമ്മുടെ തന്നെ പ്രശ്നമാണോ? അപ്പോൾ സ്ട്രെസ്സിനെ പറ്റി പറയുമ്പം വിട്ടുപോകാൻ പറ്റാത്ത ഒരാളാണ് സ്മാർട്ട് ഫോൺസ്, റീൽസ് ആൻഡ് സോഷ്യൽ മീഡിയ. ഈ ഷോ കേൾക്കുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി, ഹൗ വാസ് ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്മാർട്ട് ഫോൺസ് എന്ന്. 2010 ശേഷം ജനിച്ച കുട്ടികളെ ഞാനിനെ അന്ന് ഒഴിവാക്കുകയാണ്, നിങ്ങൾ ഇതിലില്ല, കേട്ടാൽ മതി. അപ്പോൾ പണ്ട് നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ വിളിച്ചിരുന്നത്? റിമെമ്പർ, ഒരു കത്തിനും ഒരു ഇൻ്റർനാഷണൽ ഫോൺ കോളിനും ഒക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എപ്പോഴും ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം, കാരണം ഈച്ച് മിനിറ്റ് വുഡ് കോസ്റ്റസ് അല്ലേ. ഐ സ്റ്റിൽ റിമെമ്പർ പണ്ട് പവർ കട്ടുള്ള സമയത്ത്, സ്ഥിരമായിട്ട് പവർ കട്ട് ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പോഴത്തെ ജനറേഷൻ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പവർ കട്ടൊന്നും. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കേരളത്തിൽ ഇപ്പോൾ പവർ കട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും വീട്ടിൽ ഈ സമയത്ത് വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന ഒരു മെഴുകുതിരി വെട്ടത്തിൽ കഥകളും അന്താക്ഷരിയും സിനിമാ വിശേഷങ്ങളും ലോക കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് തരം കിട്ടിയാൽ എല്ലാവരും സ്ക്രീനിലേക്കാണ് കണ്ണോടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പം ലൈഫ് ഒരുപാട് കൺവീനിയൻ്റ് ആയി. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ആ കണക്ഷൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ലിസ്ണേഴ്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് യു കുഡ് ബ്രിങ് വൺ തിങ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ഇൻ കേരള, എന്തായിരിക്കും അത്? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ രേഖപ്പെടുത്തുക. നൗ ഇറ്റ്സ് ടൈം ഫോർ അനദർ സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം 101.3 FM. കേൾക്കുന്തോറും കൂടുതൽ മധുരം.

0: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
1: മിസ്സസ് സാഗർ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസാഗ ക്രൈസ്ലർ.com.
0: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസാഗ ക്രൈസ്ലറിനൊപ്പം.
2: നിങ്ങളുടെ വീടിന്റെ ചൂട് ആറ്റിക്കിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ? അതുകൊണ്ട് എനർജി ബിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഇത് തന്നെയാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല സമയം. ഒണ്ടാരിയോ ഹോം റിനോവേഷൻ സേവിംഗ്സ് പ്രോഗ്രാം വഴി ഒണ്ടാരിയോ ഹോം ഓണേഴ്സിന് ആറ്റിക് ഇൻസുലേഷൻ ചെയ്യാൻ അപ് ടു $1,500 വരെ ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കാം. അറ്റാച്ച് ഗരാജ് ഉള്ള പ്രൈമറി റെസിഡൻസ് ആണ് നിങ്ങൾക്കെങ്കിൽ തികച്ചും ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. 1989 മുതൽ ഒണ്ടാരിയോയിലെ നിരവധി കുടുംബങ്ങൾക്ക് കൂടുതൽ കംഫർട്ട്, കൂടുതൽ എനർജി സേവിംഗ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന വിശ്വസനീയമായ പേരാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ. ലിമിറ്റഡ് ടൈം റിബേറ്റ് നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ വിളിക്കൂ 416-617-5597. മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ, നിങ്ങളുടെ വീടിന് കൂടുതൽ ചൂടും നിങ്ങളുടെ പോക്കറ്റിന് കൂടുതൽ ലാഭവും.
0: ഫോർ ദ ട്യൂൺസ് യു ലവ് ആൻഡ് മോർ, മധുര ഗീതം 101.3 FM.
3: ഓക്കേ, ഇറ്റ്സ് ടൈം ഫോർ സം ജനറൽ ന്യൂസ്. അപ്പം ഒണ്ടാരിയോയിൽ ഭൂരിഭാഗം പഴയ വാടക വീടുകൾക്കും 2027 വാടക വർധനവ് പരിധി 1.9% ആയി നിശ്ചയിച്ചിട്ടുണ്ട്. 2018 നവംബർ 15 ശേഷം നിർമ്മിച്ചതോ താമസിച്ചതോ ആയ വീടുകൾക്ക് ഈ പരിധി ബാധകമല്ല കേട്ടോ. കൂടാതെ വാടക കൂട്ടുന്നതിന് 90 ദിവസം മുൻപ് ഭൂ ഉടമകൾ രേഖാമൂലം നോട്ടീസ് നൽകുകയും വേണം. അപ്പം അതുപോലെ ബ്ലൂർ സ്ട്രീറ്റ്, വെസ്റ്റ് ഇൻ ടൊറന്റോ, അവിടുത്തെ ബൈക്ക് ലെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനാണ് അവർ ഇപ്പം പദ്ധതിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം October 13, Tuesday. അപ്പം ടൊറന്റോ ഭാഗത്തേക്ക് സൈക്കിളൊക്കെ ആയിട്ട് ഇറങ്ങുന്നവർ ഒന്ന് വഴി മാറി പിടിക്കുന്നത് നല്ലതായിരിക്കും. നൗ ടൊറന്റോ ഇസ് ഓൾസോ ലോഞ്ചിങ് എ ന്യൂ ഹൈവേ ലൈസൻസ് പ്ലേറ്റ് സ്കാനിങ് ടെക്നോളജി. ഇതൊരു സ്പീഡ് ക്യാമറ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആൻഡ് ഇത് ആക്ച്വലി ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻവോൾവ് ചെയ്ത വെഹിക്കിൾസിനെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും എന്ന് മനസ്സിലാവുന്നു. ആൻഡ് അടുത്തത് നമ്മുടെ സ്റ്റുഡൻസിന് അത്ര സുഖകരമല്ലാത്തൊരു വാർത്തയാണ്. ഒണ്ടാരിയോ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് വിൽ കൗണ്ട് ടുവേർഡ്സ് എ ഫൈനൽ ഗ്രേഡ്സ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്ക് പിന്നെയും ഒരു എന്താ പറയുക, അറ്റൻഡൻസൊക്കെ നൈസായിട്ട് ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ ഇപ്പം അത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലാസ്സൊന്നും ബങ്ക് ചെയ്യാതെ പ്രോപ്പറായിട്ട് ക്ലാസ്സിലൊക്കെ കയറിക്കോളൂ. നമുക്ക് ഓടിപ്പോട്ടൊരു പാട്ടും കൂടി കേട്ടിട്ട് വരാം. ഇത് ഒരു കുറച്ച് പണ്ടത്തെ ട്രാക്കാണ്. ഒരു നൊസ്റ്റാൾജിയൊക്കെ തോന്നുമായിരിക്കും. എന്തായാലും ഈ ട്രാക്കൊന്ന് കേട്ടിട്ട് വരും.

എന്നെ ചതിച്ചതാണ്. ഞാൻ ഈ പാട്ടല്ല പറഞ്ഞത്, പക്ഷെ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അടുത്ത ഈ പാട്ട് പ്ലേ ചെയ്യണം. ഞാൻ പറഞ്ഞ പാട്ട്. പക്ഷേ നൗ വിൽ ഗോ ടു സം മൂവി അപ്ഡേറ്റ്സ്. അപ്പം ഈ അടുത്ത്, അതായത് മിനിഞ്ഞാന്ന്, ഐസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് സോണി ലിവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ സോണി ലിവിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, വളരെ ക്വാളിറ്റിയുള്ള കോണ്ടൻസ് മാത്രമാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇപ്പിനകത്തേക്ക് ഇറക്കുന്നത്. അപ്പം ഞാനിത് കാണാനിടയുണ്ടായി. അപ്പം ഇതിൻ്റെ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബോബി ആൻഡ് സഞ്ജയ് എന്ന് പറയുന്ന പേരാണ്. ഞാൻ പറയാതെ തന്നെ അറിയാം. ഇപ്പം നോട്ട് ബുക്ക് ആണെങ്കിലും മുംബൈ പോലീസ് ആണെങ്കിലും കാണേ കാണേ ആണെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് നൈസ് നൈസ് പടങ്ങൾ, അല്ലെങ്കിൽ വളരെ കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള പടങ്ങൾ എഴുതിയ ആൾക്കാരാണ് ബോബി ആൻഡ് സഞ്ജയ്. അപ്പോൾ അവരൊരു പടമായിട്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് വരുന്നു പറയുമ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ കുറച്ച് അതിനകത്തേക്ക് ഒന്ന് ഇറങ്ങുമല്ലോ. അപ്പം ഞാനൊന്ന് കണ്ടു നോക്കി. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു 10 മിനിറ്റ്സ് കണ്ടപ്പോഴേക്കും ഐ വാസ് സോ ഹുക്ക്ഡ് ഇൻ ടു ഇറ്റ്. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കോണ്ടന്റ് ആണ് ഇതിൻ്റെ കിങ് എന്ന് വേണം പറയാൻ. അതായത് വെറുമൊരു സീരീസോ ഒരു സിനിമയോ മാത്രമാക്കാനുള്ള കോണ്ടന്റ് അല്ല ഇത്, ആക്ച്വലി സോഷ്യലി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കുറേ ആൾക്കാരുടെ ജീവിതം വരെ രക്ഷിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. പ്രേമലുവിൽ നമ്മുടെ നസ്ലിനോട് പറയുന്നുണ്ട്, നസ്ലിൻ ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നസ്ലിൻ പറയുന്നുണ്ട്, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്, പക്ഷേ ആ സ്റ്റോക്കിംഗ് അല്ല. സ്റ്റോക്കിങ്ങിൻ്റെ ശരിക്കുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഭീകര അവസ്ഥ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ സീരീസ് ഒന്ന് കണ്ടു നോക്കണം. ഇറ്റ്സ് എ വെരി ഗുഡ് സീരീസ്, ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ഇറ്റ്. ഇനി ഇതിൻ്റെ സിനിമാറ്റിക് സൈഡിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ സിനിമറ്റോഗ്രാഫി, ഇതിൻ്റെ ഡയറക്ഷൻ, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ പെർഫോമൻസസ്, കുറേ പുതിയ ആൾക്കാരുണ്ട്, കുറേ എന്താ പറയുക, പഴയ ആൾക്കാരും നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സോ പിന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെൽ റിട്ടൺ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇറ്റ്സ് വെൽ റിട്ടൺ. അപ്പോൾ കാണാത്തവർ ഡെഫിനറ്റ്ലി കണ്ടു നോക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ട്രാക്കിലേക്ക് പോകാൻ സമയമായി. ദ നൊസ്റ്റാൾജിക് ട്രാക്ക്, നമ്മുടെ

0: Making your Sundays super special. Madhur Geetam, the Sunday Club.
1: Okay. അങ്ങനെ നമ്മുടെ സൺഡേ ക്ലബ് ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുവാണ്. അപ്പം ഞാൻ പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വർഷത്തേക്ക് ഇനി വെറും 12 weeks മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെ, 10 October ശേഷം ദർ ഇസ് ഓൺലി 12 weeks ലെഫ്റ്റ് ഇൻ 2026. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചാലഞ്ച്, ഒരു 90 days ചാലഞ്ച് ഇപ്പം വയ്ക്കുകയാണ്. എത്ര പേർക്ക് അതിനൊരു ധൈര്യം ഉണ്ടെന്ന് നോക്കട്ടെ. യെസ്, വാട്ട് ഇസ് ദ വൺ തിങ് യു പ്രോമിസ് യുവർ സെൽഫ് യു ഡു ഇൻ 2026 ബട്ട് യു ഹാവൻ ഡൺ ഇറ്റ് യെറ്റ്? And do you want to improve your health, save money, learn something new or spend more time with your family? എന്ത് ചെറിയ ആക്ഷൻസ് ആണ് ഈ വീക്കെൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ, നമ്മൾ യൂഷ്വലി എന്താ പറയുക, 2027 പടിവാദിക്കലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ജിമ്മിൽ പോകുന്നത്, ഡയറ്റ് നോക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് പുതിയ റെസൊല്യൂഷൻസ് എടുക്കാൻ വേണ്ടി January 1 വരെ വെയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ പുതിയ മാറ്റങ്ങൾക്കായി നമുക്ക് ആക്ഷൻസ് ഇപ്പോഴേ എടുത്ത് തുടങ്ങണ്ടേ? അതല്ല അതിൻ്റെ ഒരു മര്യാദ. സോ ഐ എം സോ ഹാപ്പി ടുഡേ, എനിക്ക് ഒരുപാട് മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിച്ചു. പിന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൊണ്ടുവന്നു. നമ്മളിപ്പോൾ എന്താ പറയുക, അദ്ദേഹം ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇന്ന് അദ്ദേഹം ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുതിയ ഇവൻ്റൊക്കെ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പോയി കാണുക, അതൊക്കെ ചെയ്യുക. ആൻഡ് കുറേ പാട്ടുകളും ഇൻഫർമേഷൻസും എല്ലാം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ എനിക്ക് സാധിച്ചു എന്ന സന്തോഷത്തിൽ ഞാനിവിടെ പയ്യെ നിർത്തുകയാണ്. എല്ലാവരും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും വെബ്സൈറ്റും ഒക്കെ ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സൊക്കെ എപ്പോഴും കാതോർത്തിരിക്കുക. അപ്പോൾ ഇനിയും കാണുന്നവരെ goodbye and good night from RJ Ashwin.

നേരം ഇപ്പോഴത്തെ 3 മണി ആയപ്പത്തോര് നമ്മുടെ മലേഷ്യ വാസുദേവനോട് ജാനകി അമ്മ ഇണയിന്ന് പാടിയ പാടൽ അന്ന് പാടൽ മുതൽ മറിയാതെ തിരപ്പടത്തിൽ നോലിക്ക കേട്ടി 10 പാടുകളും മിക മിക അഴകാണ് പാടുകൾ அந்த பாடல்களை கொடுத்து நிகழ்ச்சியை சிறப்பித்தவங்க அனைவருக்குமே மிக்க நன்றி. உங்களுக்காக மற்றும் ஒரு பாடலை வழங்கிக் கொண்டு அடுத்த நிகழ்ச்சிக்குள்ளே செல்ல போகின்றோம்.